0: ഗുഡ് മോർണിംഗ് ഉദയ ദഹയായി വിനാടി നവയായി വിളവ് ആയിബുവൺ സുബുദാസന ക്ഷേഗ്രഹി വാസനവന്ത് പ്രബോധമ ദിവസക്കു എന്നെക്കില് പ്രാർത്ഥന ഹാർട്ട്ബീറ്റ് അത് മെയ് മാസ ദുലസന അംഗഹരുവാദ ദിവസേതി അഭിമേ വിധിയായിട്ട് ആരംഭ കരുണുവാ ഇതിന് കുഹമ്മദ് കട്ടിയുടെ മുഖത്ത് വെന്നേ എമ്പോടൊക്കെ വെസാത്ത് വെടിവില തീയുന്നേത അപ്പൊ ഞക്ക സമഹർ പെതിവലിട്ട് ഗംഗാതുര തത്തഹിമ അവില്ല തീയണവാ പഹുക ദിവസം കട്ടിയ കേകുവണേ അവിടെ വെസ്സനെ വായ്പാവേണവാ റാസ്നെ വെടി ഫാൻ ദേക്കാ നിന്ദ അന്നേ ഒന്നോ വകി ലൊക്കു ലൊക്കു കഥാന്തര കിവണേ ഡാങ് ഹറി നേത് ഹംബവനേത് കിവട തെടിയ ഹൊന്നിട്ട് ഹറി കോമണമുത്ത് വെസ്സന് പരിസ്സംഗ് കിളക്കിയാണോ അപ്പി മതക്കറണവാ വിശേഷന്മ വെസ്സട് വെടിയ വെസ്സത് കമണ്ണ കൊടുക്കണക്കണി പ്രശ്ന തീയണേത് അതേസി ഇക്കട ഫാനെ കക്കാകാൻ വിദ്യാർത്ഥിനെ കട്ടിയിട്ട് അക്കുണു പൊണ്ടക്ക സാര വെടിവില തീയണമാ എപിലിബന്ധവത്ത അവവാദാത്മക നിവേദനമ നികുത്കല തീയണമാ വിശേഷന്മ കാലഗുണ വിദ്യാ ഡിപ്പാർട്ട്മെന്റ് നാപദ കലമനാകരണ മധ്യസ്ഥാനെ എവകിമ ഭൂവിദ്യാഹ പതൽ കാര്യാംശേ നികുത്കരണ നിവേദന വലട്ട് അഹുംകാൻ ദെന്ന പ്രദേശ കിഹിപേകട മന്ദ പ്രദേശ പഹക്കട വിതര നായം അവധാനം നികുത്കല തിബിരാണ് നിവേദന നികുത്കല തീയണവാ എപിലിബന്ധവത്ത അവധാന യമുക്കരണ കിലവാട മേ വിലാവേ അപ്പി മതക്കരണവാ ഹാരേ ലക്കട ഹാർട്ട് ബീറ്റ് അദ്ദവസിദ്ധി മേ വിധിയട്ട് അപ്പി ആരംഭ കരണവാ നവ ലെക്ക വേണക്ക വാട ലസനമ ലസന സിന്ധുരിക കഹാന്ന പുളുവാൻ എഫ് എം അനു തുണ ദശിമ പഹൻ എഫ് എം അനു തുണ ദശിമ ഹതേ മേ ബദ്ര അവത്ത ഹെമ ഹാരേ ഹെനങ് അപ്പി അദ്ദവസിദ്ധി മേ വിധിയട്ട് വടേ പടാങ്കാണ തമയ ഹദന്നേ അപഹു മതക്കരണം മേ ബദ്ര എന്നോന വിധിയ വിദ്വേ ഹത ബിന്ദ തുണൈ അണു തുണൈ പഹൈ അണു തുണൈ ഹത ബിന്ദു ഹത ബിന്ദു തുണൈ അണു തുണൈ പഹൈ അണു തുണൈ ഹത പേ വാട്സാപ്പ് നമ്പർ ഏക ഇക്മണ്ട മെസ്സേജ് കദ്ദാന്ന് വിളവ് തീനവാട് ദവൽ എക്ക വേനക്ക ലക്കട ഹാർട്ട് ബീറ്റ് വല്ല ഫലവിന് പേയമേ വിധിയട്ട് അപ്പി ആരംഭ കരാന്നേ എനങ്ങ അപ്പി സിന്ധുടെ അമ്മു ദിനേഷ് ഗമകി സിംഗ്ടന്ന സിന്ധു അക്കമേ മങ്ങ ലാസ്റ്റ് കിറക്കി തീരെ ഫലവിന് സിന്ധു വിധിയട വഹിക്കാലത്തേക്ക് ലസൻ സിന്ധുവ അപ്പൊ ഇവിടെ കഹല അബഹു മേ ബേത്തരേമോ ആരാധനക്കണ്ണു എഫ് എം ഉത്തരാദിശിമ പഹൻ എഫ് എം ഉത്തരാദിശിമ ഹതെ ദിഗടമ ലക്കടത്തേക്ക് എക്കതു എന്ന സിന്ധുടെ അനക്കാലിൻ വിളവ് ബലളമ അപ്പൊ സിന്ധുടെ അമ്മു ലക്കട ഹാർട്ട് ബീറ്റ് ആണ് വിളവ് മതക്കര വിളവുദേ ദഹായി വിനാടി ദൊലഹായി
1: ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുതരയ എൻഎൽബി ഹദഹന ഒബത് അദമ എൻഎൽബി ഹദഹന ബലാഗന്ന
2: മോട്ടോർസൈക്കിൾ ലോവേ പിരളികാരയാ ടിവിഎസ് ലങ്കാവേതി നവീന താക്ഷണീന ഇയലമ ഇന്ധന കാര്യക്ഷമതാവെ നിപതവന ടിവിഎസ് എക്സ്എൽ 100 ഹെവി ഡ്യൂട്ടി നവീന ഉപാംഗ സഹിത മോട്ടോർസൈക്കിളിയ പോക്കറ്റ് എക്കട ദനിന നെതിവ ബജറ്റ് എക്കട സെറ്റ് വെന ഗമനട്ട വെഡറ്റ് ടിവിഎസ് എക്സ്എൽ 100 ഹെവി ഡ്യൂട്ടി മോട്ടോർസൈക്കിളിയ പെദലമ ബലന്ന ടിവിഎസ് എക്സ്എൽ 100 ഹെവി ഡ്യൂട്ടി മോട്ടോർസൈക്കിളിയ വെടിമ ദുരതുവന ലങ്കാവേ മോട്ടോർ ബൈസിക്കിളിയ ടിവിഎസ്

സൂത്രയ ശ്രദ്ധാവിൻ ഗൗരവേൻ ശ്രവണേ കരമു മാഗേ സിത് നിരോഗി വേവാ സ്വപത് വേവാ നിരോഗി വേവാ സ്വപത് വേവാ നിരോഗി വേവാ സ്വപത് വേവാ സിതഹ ബന്ദി മഗേ കയദ നിരോഗി വേവാ സ്വപത് വേവാ നിരോഗി വേവാ സ്വപത് വേവാ.